സാധസാംഗ അമൃത ഗുണഗായന സാധക സാംഗ സർവഥാന ഗമ്മ നാനക സാധക സാംഗ സഫല ജനാമ സാധക സാംഗ നഹി കശകാല ദർശന പേടത ഹോത നിഹാല സാധക സാംഗ കലൂഖത ഹര സാധക സാംഗ നർക്ക പരഹര.